സൂറേ കാഫ്. പിൻസല്ലസമസി പാറ ആയത് നമ്പർ 52. സൂറേ കാഫ് പിൻസല്ലസമസി പാറ ആയത് നമ്പർ 52. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ